റേഡിയോ കാഴ്ചയോർ അറട്ടും ലപ്പോണപ്പോൾ അരിജിത് സിംഗ് കിലോ നൽട്ടും ദിൽ കോ മേനെ ദി കസം പോലും അർജുലോ ഏക് താങ്ങലോ ലബാസ് വാങ് ദേങ്ലോ പെൻ കിജു സെലു അർജു സെനാ അലിഷ ചീന കിലുൻ മേഡ് ഇൻ ഇന്ത്യ പോ ബാസോലോൻ തങ്ങത്തെ അർജു സെനാ ലബാസോലോൻ